ദൈവാദീനം ജഗത്സർവം സത്യാദീനം തു ദേവതം തത്സത്യം ഉത്തമാദീനം തത്